സഗ്രീ സൃഷ്ടതി ഖായ അചംബവ ആദ ജുഗാദ സ്വരൂപ സ്വയംഭവ അവൃക്ഷാ മേരി തും കരോ സിഖ ഉബാർ അസിഖ സംഗരോ ദുഷ്ട ജിതേ ഉഠവത്.